ഭാരതി FM ന്യൂസ് ഹെഡ്ലൈൻസ്. ആകാശവാണി തിരുപ്പതി കേന്ദ്രം 103.2 107.5 മെഗാ ഹെർട്സ് പൈ ആകാശവാണി തിരുപ്പതി FM വിണ്ടുനാരു നിലയంలో സമയം 5 గంటలు వనితాలోకం శ్రీల కార్యక్రమానికి స్వాగతం.